ஹே ஹாய் ஹலோ குட் குட் குட் குட் மார்னிங் மை டியர் அண்ட் டியரஸ் பியூட்டிஃபுல் லிஸ்னர்ஸ் ஏஸ் இதொரு மண்டே மார்னிங் ആണ് எல்லாரும் செட் ஆயிட்டு உஷாராயிட்டு ஒரு மார்னிங்கினെ വളരെ എനർജറ്റിക് ആയിട്ട് വോം വെൽക്കം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ട്ടോ സോ മണ്ടേ മോർണിംഗ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റലി ഒരു മടിയുടെ ദിവസം തന്നെയാണ് കാര്യം ഇവൻ എനിക്കും നല്ല മടിയുണ്ടായിരുന്നു കാര്യം വെള്ളിയാഴ്ച വൈകുന്നേരം എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഒരു വീക്കെൻഡ് ഒക്കെ ആണല്ലോ രണ്ട് ദിവസത്തെ ലീവ് മണ്ടേ മോർണിംഗ് എന്ന് പറയുമ്പോൾ അയ്യോ വീണ്ടും ജോലിക്ക് പോകണം ഇനിയിപ്പോൾ ഒരാഴ്ച വീണ്ടും വർക്ക് ചെയ്യണം ഓ ഡാർക്ക് സീൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ തിങ്കളാഴ്ച വളരെ നല്ല ദിവസമാണ് ഏതൊരു കാര്യം തുടങ്ങാനൊക്കെ തിങ്കളാഴ്ച അടിപൊളിയാണ് അതുകൊണ്ടൊക്കെ തന്നെ മടി മാറ്റി വെച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്ത് വെൽക്കം ചെയ്ത് നമുക്ക് തുടങ്ങാം കേട്ടോ ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂട് ആൻഡ് മോർണിംഗ് ബെല്ലിൽ ഐ ആം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർ ജെ മീറ

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ യെസ് യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90 യു ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM വിത്ത് മീ ആർഷി മീറ. തനിയെ തുടങ്ങുന്ന യാത്രയാണ് പലപ്പോഴും ജീവിതം എന്ന് പറയുന്നത് കേട്ടോ. വഴിയിൽ പലരെയും കണ്ടുമുട്ടും, ചിലർ കൂടെ കൂടും, ചിലർ ചിരിപ്പിക്കും, ചിലർ കരയിപ്പിക്കും, ചിലർ സഹായിക്കും, ചിലർ ചതിക്കും. യാത്ര അവസാനിക്കുമ്പോഴോ വീണ്ടും നമ്മൾ തനിച്ചാവും. ശരിക്കും ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയല്ലേ. നമ്മൾ പലരെയും കൂടെ ചേർത്ത് നിർത്തും, പക്ഷെ അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ കുഞ്ഞു വാക്കുകൾ പോലും നമ്മുടെ മനസ്സിന് എത്രത്തോളം മുറിവേൽപ്പിക്കുന്നു എന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലാലേട്ടനൊക്കെ പറയുന്ന പോലെ തന്നെ ഒന്ന് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമങ്ങളൊന്നും ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. സോ അങ്ങനെയൊക്കെ കാര്യത്തെ ഒന്ന് സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ചുമ്മാ ചിൽ ചിൽ സെറ്റായിട്ട് പോകാനായിട്ട് സാധിക്കും. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ. ഐ എം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർ ജെ മീറ.

ഹലോ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. എന്തായാലും ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന്റെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ചോദ്യം ദാ പിടിച്ചോളൂ. വാട്ട് ക്രീച്ചർ ഹാസ് 3 hearts ആൻഡ് ബ്ലൂ ബ്ലഡ്? ഐ റിപ്പീറ്റ്, വാട്ട് ക്രീച്ചർ ഹാസ് 3 hearts ആൻഡ് ബ്ലൂ ബ്ലഡ്? അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. റോഡ് അപകടങ്ങൾ ഇല്ലാത്തൊരു പുതിയ അധ്യയന വർഷത്തിനായിട്ട് കേരള കാർട്ടൂൺ അക്കാദമിയും എയിംസും ചേർന്ന് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു കിഡിലൻ കാർട്ടൂൺ മത്സരം ഒരുക്കുന്നുണ്ട് കേട്ടോ. 17 വയസ്സ് വരെയുള്ള ജൂനിയർ വിഭാഗത്തിനും 18 മുതൽ 25 വയസ്സ് വരെയുള്ള സീനിയർ വിഭാഗത്തിനുമായി നടത്തുന്ന ഈ മത്സരത്തിൽ ട്രാഫിക് ബോധവൽക്കരണമാണ് കേട്ടോ വിഷയം. വിജയികളെ കാത്തിരിക്കുന്നത് 10,000, 7,500, 5,000 രൂപ വീതമുള്ള ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളുമാണ്. ഒരാൾക്ക് 3 രചനകൾ വരെ അയക്കാട്ടോ. അതും അയക്കേണ്ട വിലാസം കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ഐ റിപ്പീറ്റ്, കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ജൂൺ 30 അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യാം 9446587968. ഐ റിപ്പീറ്റ്, 9446587968 എന്ന നമ്പറിൽ. അപ്പോൾ വരയ്ക്കാനറിയാവുന്ന മിടുക്കന്മാര് വേഗം തയ്യാറായിക്കോളൂ. എന്തായാലും ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റും ഒക്കെ കാത്തിരിക്കുകയല്ലേ. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഓൺ മോർണിംഗ് ബെൽ.

ഹലോ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷേ മിറ. യെസ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് എന്തായാലും ഇന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. ശ്രീക്കുട്ടനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശ്രീക്കുട്ടന്റെ അനീത്തി കുട്ടിയായിട്ടുള്ള പാർവതി മോളുടെ ബർത്ത്ഡേ ആണ്. സോ പാർക്കുട്ടി, വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ശ്രീക്കുട്ടന്റെ അനീത്തി കുട്ടിയായിട്ടുള്ള പാർവതി കുട്ടിക്ക് ഒന്നുകൂടെ നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ എൻ്റെ ക്രൂ മെമ്പേഴ്സിന്റെ വകയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സിന്റെ പേരിലും ഹാപ്പി ബർത്ത്ഡേ. സോ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

Welcome back to Morning Bell with me, R.J. Meera. You guys are listening to my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമുക്ക് എല്ലാവർക്കും യാത്രകൾ ഭയങ്കര ഇഷ്ടമാണല്ലേ. പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്ത് പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ വണ്ടിയിൽ അടിച്ച് പൊളിച്ചിങ്ങനെ പോവുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 90-95% ആൾക്കാർക്കും ഡ്രൈവിംഗ് അറിയാമായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് 2-wheelersഉം 4-wheelersഉം ഒക്കെ ഓടിക്കാൻ അറിയാം. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആർ യു എ പ്രോ ഡ്രൈവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? നല്ലൊരു പ്രോ ഡ്രൈവറാണോ നമ്മൾ? കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് കുഞ്ഞു പൂച്ചക്കുട്ടികൾ ഇങ്ങനെ പെട്ടെന്ന് ക്രോസ് ചെയ്തു, പെട്ടെന്ന് കയറി ബ്രേക്ക് കൂട്ടി. അപ്പം ഞാൻ ചോദിച്ചു, എന്തായി കാണിച്ച, ബാക്കിൽ വണ്ടി വരെയല്ലേ? ഇല്ല, ഞാൻ എമർജൻസി ലൈറ്റ് ഓൺ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഞാൻ കുറച്ച് സ്ലോയിലായിരുന്നല്ലോ പോയിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് എനിക്ക് ആ പൂച്ചക്കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, സംഭവം കൊള്ളാലോ എന്ന്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാനും എന്റെ സുഹൃത്ത് ഇങ്ങനെ കാറി പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു പൂച്ചക്കുട്ടി, ഒന്നല്ല രണ്ട് പൂച്ചക്കുട്ടികൾ ഓടി വന്നപ്പോ അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്നൊന്ന് ബ്രേക്ക് ചവിട്ടിയ കഥയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഞാൻ ചോദിച്ചു, എന്ത് പരിപാടിയാ കാണിച്ച, പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട ബാക്കിലത്തെ വണ്ടികൾ ഒന്ന് ഇടിക്കില്ലേ, പിന്നെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്തതെന്ന്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഇല്ല നമ്മൾ കുറച്ച് സ്ലോയിലായിരുന്നു വന്നത്, മാത്രമല്ല ഞാൻ ഹസാഡ് ഇൻഡിക്കേറ്റർ ഒന്ന് പ്രസ് ചെയ്തായിരുന്നു. അപ്പൊ ബാക്കി വരുന്ന വണ്ടികൾക്ക് അത് മനസ്സിലായി. സോ ആ പുള്ളിയും അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഓടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു സംഭവം കൊള്ളാലോ കൊള്ളാലോ, വീഡിയോ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു സംഭവം കൊള്ളാലോ, കിടുക്കാച്ചയായി പോയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കാറുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില് ഉണ്ടെങ്കിൽ ഒരുപാട് ആക്സിഡൻസ് ഒഴിവാക്കാമല്ലോ. അപ്പൊ എന്തായാലും ആക്സിഡൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് തയ്യാറായിക്കോളൂ. നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ റോഡ് ആക്സിഡൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. ഈ റോഡ് ആക്സിഡൻസിന്റെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ മഴക്കാലം കൂടി ആയ സ്ഥിതിക്ക് റോഡ് ആക്സിഡൻസിന്റെ എണ്ണം കൂടി കൂടി കൂടി വരികയാണ്. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു, ദൈവമേ, ഈ വണ്ടികൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർക്കുണ്ടെങ്കിൽ ദേ ഞാൻ വരുന്നുണ്ട് കേട്ടോ, ഒന്ന് മാറി നിന്നോട്ടോ എന്നൊക്കെ വണ്ടിക്ക് പറയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അവോയ്ഡ് ചെയ്യാലോ ഒരു പരിധിവരെ റോഡ് അപകടങ്ങളിൽ നിന്ന്. എന്തായാലും എന്റെ മനസ്സിന്റെ ഒരു തോന്നലും ഒരു ആഗ്രഹമൊക്കെ നടക്കാൻ പോകുന്നു എന്നാണ് പറയാനായിട്ടുള്ളത്. എന്താണ് സംഭവം എന്നല്ലേ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഈ റോഡ് ആക്സിഡൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ വാഹനങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പോവുകയാണ് V2V. സംഭവം സത്യമായിട്ടുള്ളൊരു കാര്യമാണ്, ഒട്ടും തമാശയല്ല. വെഹിക്കിൾ ടു വെഹിക്കിൾ എന്നാണ് അതിൻ്റെ V2V എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ സംഭവം? ഈ കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യയുടെ കരട് പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പൊ സംഭവത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: सारी जो बातें दिल कहता है, लहर सपनों के कैसे गिनूं।

ഈ വി ടു വി ടു വി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. യെസ്, ധാരാവി ധാരാവി എന്ന് പറയുന്ന പോലെ തന്നെ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മീറ. അപ്പൊ ഈ വി ടു വി എന്താന്ന് അറിയണ്ടേ? വി ടു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ ടു വെഹിക്കിൾ ആണെന്ന് പറഞ്ഞു. സംഭവം വേറൊന്നുമല്ല, കുറഞ്ഞ ദൂരപരിധിക്കുള്ളിൽ പ്രത്യേക റേഡിയോ ഫ്രീക്വൻസികൾ ഉപയോഗിച്ച് വാഹനങ്ങൾ പരസ്പരം വിവരങ്ങൾ കൈമാറുന്നതിനാണ് വി ടു വി സാങ്കേതിക വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവർമാരുടെ കാഴ്ച പരിധിക്ക് അപ്പുറമുള്ള അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും ഈ ഒരു വി ടു വി എന്ന് പറഞ്ഞ വിദ്യയിലൂടെ സാധ്യമാവുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു സംഭവം പുറത്തേക്ക് വരികയാണെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ മുന്നിൽ വരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇടുക, അതുപോലെ തന്നെ റോഡിൽ കേടായി കിടക്കുന്ന മറ്റ് വണ്ടികൾ എന്നിവയെ കുറിച്ച് ഡ്രൈവർമാർക്ക് ഉടനടി അലേർട്ട് ലഭിക്കാനായിട്ട് ഈ വിദ്യ സഹായിക്കും. അതുപോലെ തന്നെ ഈ ജംഗ്ഷനുകളിലും വളവുകളിലും വെച്ചിട്ടുണ്ടല്ലോ, ഈ ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ചെറിയ അപകടങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനത്തെ ചാൻസ് വരെ മനസ്സിലാക്കി അതിന് വരെ ഇൻഡിക്കേഷൻ കൊടുക്കും എന്നാണ് ഈ ഒരു വിദ്യ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു മെറിറ്റ്. എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമീറ. സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ബി ടു വിനെ കുറിച്ചായിരുന്നു ഇല്ലേ? അതായത് ഉത്തമ കുറഞ്ഞ ദൂരപരിധിയുള്ള പ്രത്യേക റേഡിയോ ഫ്രീക്വൻസികൾ ഉപയോഗിച്ച് വാഹനങ്ങൾ പരസ്പര വിവരങ്ങൾ കൈമാറുന്നതാണ് ബി ടു വി സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് കേട്ടോ. മൊബൈൽ ടവറുകളുടെ സഹായം ഇല്ലാതെ ആയിരിക്കും വിവര കൈമാറ്റം കേട്ടോ. ഇതിനായി ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് സൗജന്യ സ്പെക്ട്രം അനുവദിച്ചിട്ടുണ്ട്. 30 മെഗാ ഹെഡ്സ് ബാൻഡ് ആണ് അനുവദിച്ചത് കേട്ടോ. എന്തായാലും ഒരുപാട് ഒരുപാട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ യു ഗൈസ് ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഐ എം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർഷി മീറ. അപ്പൊ എത്ര പെട്ടെന്നാണല്ലേ 3 മണിക്കൂർ പോയത്. നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു, ഒരുപാട് കഥകൾ പറഞ്ഞു, ഒരുപാട് പാട്ടുകൾ ആസ്വദിച്ചു. എന്തായാലും ഞാൻ എന്റെ മോർണിംഗ് വെൽ പീടിക തൽക്കാലത്തേക്ക് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പോകുന്നതിന് മുമ്പ് എനിക്ക് വീണ്ടും പറയാനായിട്ടുള്ളത്, ജീവിതം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ജീവിതം എന്ന് പറയുന്നത് തനിയെ തുടങ്ങുന്ന ഒരു യാത്ര തന്നെയാണ്. വഴിയിൽ വെച്ച് പലരെയും നമ്മൾ കണ്ടുമുട്ടും, പലരും നമ്മളെ ചിരിപ്പിക്കും, കൂടെ ഉണ്ടാവും, കരയിപ്പിക്കും, സഹായിക്കും, ചിലരൊക്കെ ചതിക്കും. അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്താന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ ജീവിതമാവുന്ന പാഠത്തെ പൂർണ്ണമാക്കി മനസ്സിലാക്കി പഠിക്കും എന്നത് തന്നെയാണോ. യാത്ര അവസാനിക്കുമ്പോഴോ വീണ്ടും നമ്മൾ തനിച്ചാവും. സോ ജീവിതത്തെ ഒന്ന് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ലാലേട്ടനൊക്കെ പറയുന്ന പോലെ ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റിൽ പോയി കഴിഞ്ഞാൽ ലൈഫ് സെറ്റാണ്. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോ നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ. തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലല്ല, ഐ ആം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർഷി മീറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി കുറച്ച് കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളും സ്വല്പം മാജിക്കും സ്വല്പം ലോജിക്കും അങ്ങനെ കുറേയേറെ കാര്യങ്ങള് പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. ഇന്ന് June 15, ഇന്നത്തെ ദിവസത്തിന് നമ്മുടെയൊക്കെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളരെ വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമാണ്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന് കാരണം എന്നുള്ളത് നമ്മുടെ പാരൻസ് ആണ്, ഗ്രാൻഡ് പാരൻസ് ആണ്. നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ജീവിക്കാനുള്ള കാരണം എന്നുള്ളത് അവരുടെ കഷ്ടപ്പാടാണ്, അവരുടെ സാക്രിഫൈസുകളാണ് അല്ലേ. എന്നിട്ടും പലയിടങ്ങളിലും ഈ വയോജനങ്ങൾ അല്ലെങ്കിൽ പ്രായമായവരെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മുതിർന്ന പൗരന്മാർ നേരിടുന്ന ചൂഷണങ്ങൾ, അവഗണനകൾ, അതിക്രമങ്ങൾ, ഇതിനൊക്കെ എതിരായിട്ട് സമൂഹത്തിൽ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായിട്ട് വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. 2006 ഐ എൻ പി ഇ എ ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് എൽഡർ അബ്യൂസ് ഈ ഒരു ദിനാചരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2011 മുതൽ ഐക്യരാഷ്ട്ര സംഘടന ഇത് ഒഫീഷ്യൽ ആയിട്ട് ഏറ്റെടുത്തു. മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം, സാമ്പത്തികമായിട്ടുള്ള ചൂഷണം, അവഗണന, ഒറ്റപ്പെടുത്തൽ, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഇന്നത്തെ ഈ ഒരു ലോകത്ത് വയോജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രായമായവരിൽ കാണപ്പെടുന്ന പോഷകാഹാരത്തിന്റെ കുറവും ശുചിത്വമില്ലായ്മ, ഒരു കാര്യമില്ലാത്ത ഭയം, ആങ്സൈറ്റി, മുറിവുകള്, ഇതൊക്കെ പീഡനത്തിന്റെയോ അവഗണനയുടെയോ ഒക്കെ ലക്ഷണങ്ങളാവാമെന്നാണ് പറയുന്നത്. 2026 ഈ ഒരു ഡേയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തീം എന്നുള്ളത് ബിയോണ്ട് അവയർനെസ് മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക് എന്നുള്ളതാണ്. ഒരു അവയർനെസിനേക്കാളും അപ്പുറമായിട്ട് വയോജന പീഡന പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. അതിന് നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഭരണകൂടവും ഉത്തരവാദിത്വം നിറഞ്ഞവരാണ്, ഉത്തരവാദിത്വം ഉള്ളവരാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെയൊക്കെ ബ്ലഡിന്റെ കളർ എന്താ, നല്ല ചുവന്ന കളറാണല്ലേ, നല്ല റെഡ് കളർ. അതുപോലെ തന്നെ നമുക്ക് എത്ര ഹാർട്ട് ഉണ്ട്, ഒരൊറ്റ ഹൃദയം, ആ ഒരു ഹൃദയത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ട് നടക്കുന്നേ. എന്നാല് മൂന്ന് ഹൃദയമുള്ള ഒരാളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. മൂന്ന് ഹൃദയം മാത്രല്ല, ബ്ലഡിന്റെ കളറാണെങ്കിലോ ബ്ലൂ കളർ. അങ്ങനെ ബ്ലൂ കളർ ബ്ലഡും മൂന്ന് ഹാർട്ടുമുള്ള ഒരു ജീവി നമ്മുടെ കൂട്ടത്തില്, നമ്മുടെ ഈ ഭൂമിയില് ജീവിക്കുന്നുണ്ട്. അതാരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ. വാട്ട് ക്രീച്ചർ ഹാസ് 3 hearts ആൻഡ് ബ്ലൂ ബ്ലഡ്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവര് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയുകയാണ്, 9072879090. ആ ഒരു ബിരുദനെ കണ്ടുപിടിക്കുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി സമ്മാനങ്ങളാണ് കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്.

Once again, welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. നമ്മുടെ കേരളത്തില് ഇപ്പൊ പകർച്ചവ്യാധികളുടെ സമയമാണല്ലേ. ഈ പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം കോഴിക്കോടാണ്. നിപ്പ വൈറസ് ബാധ വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം പേര് സമ്പർക്ക പട്ടികയിലും കാര്യങ്ങളിലും ഉള്ള കാരണം തന്നെ കുറച്ച് റിസ്കിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിപ്പ കുറച്ചു കാലമായിട്ട് കേരളത്തിന് ഇടയ്ക്കിടയ്ക്ക് ഭീഷണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു ഡിസീസിന്റെ സ്പ്രെഡിങ് തടയാനായിട്ട് കുറെ കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ വൺസ് ഇത് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ് ഈ നിപ്പയുടെ പ്രതിരോധങ്ങൾ. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾക്കൊക്കെ ശേഷം. നിപ്പയുടെ കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: மை ரேடியோ 90 FM கேட்டறிஞ்ச கூட்டு கூடா.
1: ஏ சண்டி குதிரை வாண்டி

Welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നിപ്പയുടെ കാര്യമാണല്ലേ. മലേഷ്യയിലെ നിപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് കണ്ടെത്തിയത് കൊണ്ടാണ് നിപ്പ എന്നുള്ള പേരിൽ ആ വൈറസ് അറിയപ്പെടാൻ തുടങ്ങിയിരിക്കണെ. ഹെനിപ്പ വൈറസ് ജെനിസിലെ പാരമിക്സോ വിറീഡെ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസുകളാണ് ഇത്ര ഈ നിപ്പ. ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജീവിക്കുന്ന റെറ്റോപ്പസ് ജെനിസിലുപെട്ട 4 തരം വവ്വാലുകളാണ് ഇനിപ്പ വൈറസിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്പ്രെഡിംഗ് ഏജൻസ്. ലോകത്ത് ആദ്യമായിട്ട് മലേഷ്യയിലാണ് ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മലേഷ്യയിലെ വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്കും തുടർന്ന് മനുഷ്യരിലേക്കുമാണ് ഈ രോഗം പടരത്രേ. നമ്മുടെ ഹാർട്ടിനെയും അതുപോലെ തന്നെ ബ്രെയിനെയും ഇത് എഫക്ട് ചെയ്യുമ്പോഴാണ് മരണകാരനായിട്ട് മാറുന്നത്. പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ വേഴ്സ് കണ്ടീഷനിലേക്ക് എത്തും എന്നുള്ളതാണ് ഈ ഒരു രോഗത്തിന്റെ സ്വഭാവം. നിപ്പയെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് കുറെ അധികം കരുതലുകൾ നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നിപ്പ വൈറസിന്റെ കാര്യമായിരുന്നു അല്ലെ. ഈ നിപ്പയുടെ ലക്ഷണങ്ങൾ എന്താന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സാധാരണയായിട്ട് നിപ്പ എഫക്ട് ചെയ്ത് കഴിഞ്ഞാല് പലപ്പോഴും ആ ഒരു ഇൻഫെക്ഷന്റെ ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് നല്ല ഉയർന്ന ശരീര താപനിലയാണ്. കൂടെ തന്നെ നല്ല രീതിയിലെ തലവേദന ഉണ്ടാവും. കാലക്രമേണ അതിന്റെ ഒരു ഇന്റൻസിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരികയും ചെയ്യും. ജോയിന്റ്സിലുള്ള പെയിനും അതുപോലെ മസിൽ പെയിനും എപ്പോഴും പനിയുടെ പോലെയുള്ള ലക്ഷണങ്ങളുമായിട്ടും വിവരിക്കപ്പെടുന്നുണ്ട്. നിപ്പ തലച്ചോറിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് എൻസെഫലൈറ്റിസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇത് ഒരു അപസ്മാരത്തിന്റെ കണ്ടീഷനിലേക്കൊക്കെ എത്തിക്കും അത്രേ. അത് മാത്രമല്ല നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ, ഡ്രൈ കഫ് ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. തൊണ്ടയിൽ ഇങ്ങനെ വേദന അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. പലപ്പോഴും ബ്രീത്തിങ് ഇഷ്യൂസും ഇതിന്റെ കൂടെ കാണപ്പെടാറുണ്ട്. ബ്രെയിനെ ഡയറക്റ്റ് ഇത് എഫക്ട് ചെയ്യുന്നത് തന്നെ കോമ കണ്ടീഷനിലേക്കൊക്കെ എത്തിക്കും എന്നാണ് പറയുന്നത്. ഉയർന്ന രീതിയിലും മരണനിരക്കുള്ള അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു വൈറസ് ഇൻഫെക്ഷൻ ആണ് നിപ്പ എന്ന് പറയുന്നത്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നിപ്പയെ പ്രതിരോധിക്കുന്ന കാര്യങ്ങളായിരുന്നു അല്ലെ. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ എന്തെങ്കിലും ഒരു പോർഷൻസ് അല്ലെങ്കിൽ അവരുടെ വിസർജ്യം അതെന്തെങ്കിലും മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാലാണ് ഇത്ര ഈ ഒരു അസുഖം ഉണ്ടാവുക. ഇതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിവിധി. ഫോർ എക്സാമ്പിൾ, വവ്വാലുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ നിന്നും തുറന്ന കലങ്ങളിൽ ശേഖരിക്കുന്ന കള്ളൊക്കെ ഒഴിവാക്കുക, വവ്വാലുകൾ കടിച്ചിട്ടുള്ള ചാമ്പയ്ക്ക, പേരയ്ക്ക, മാങ്ങ അതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒഴിവാക്കുക. രോഗം ബാധിച്ചിട്ടുള്ള വ്യക്തിയിൽ നിന്ന് രോഗം പകരാതിരിക്കാൻ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. രോഗിയായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഒക്കെ ഉണ്ടായതിനു ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. പേഷ്യന്റുമായിട്ട് 1 മീറ്ററെങ്കിലും ദൂരം പാലിക്കുകയും പേഷ്യന്റ് കിടക്കുന്ന സ്ഥലത്ത് നിന്നും അകലം പാലിക്കുകയും ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. പേഷ്യൻസിന് പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള എല്ലാ ഐറ്റംസും പ്രത്യേകം കീപ്പ് ചെയ്യുക, പ്രത്യേകം അവരെ കൊണ്ട് അത് ഉപയോഗിക്കുക. നമ്മൾ ആരും അത് ചെയ്യാനോ തൊടാനൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. അവരെ ക്ലോസ് ആയാലും എല്ലാം പ്രത്യേകം കഴുകുകയും ഉണക്കുകയൊക്കെ ചെയ്ത് മാറ്റിവെക്കുക. സപ്പോസ് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങളായിട്ട് വരുന്ന എല്ലാ രോഗികളെയും ഐസൊലേഷൻ വാർഡിലാണ് പ്രവേശിപ്പിക്കുക. അപ്പോ ആ ഒരു ഏരിയയിലേക്ക് വല്ലാതെ അടുക്കാനായിട്ട് നിൽക്കണ്ട. രോഗമുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോഴായാലും അവരെ ട്രീറ്റ് ചെയ്യുമ്പോഴായാലും, ഇപ്പോ മെഡിക്കൽ ഫീൽഡിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മാസ്കും ഗ്ലൗസും ഒക്കെ യൂസ് ചെയ്യുക, പ്രോപ്പറായിട്ട് ശുചിത്വം കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രതിവിധി അല്ലെങ്കിൽ ഒരു റെമഡി. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

വേസ്റ്റ് തുണികളെ കൊണ്ട് ചുറ്റുപാടും നിറഞ്ഞിരിക്കുമ്പോൾ ആ വേസ്റ്റ് തുണികളെ റീസൈക്ലിംഗ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും നമ്മൾ ശ്രമിക്കാറുണ്ടല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. അങ്ങനെ വേസ്റ്റ് തുണികളിൽ നിന്ന് അല്ലെങ്കിൽ വേണ്ടാത്ത പഴയ തുണിത്തരങ്ങളിൽ നിന്ന് പുതിയ ട്രെൻഡി ഐറ്റംസ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആ ഫാഷൻ ലോകം കീഴടക്കിയിട്ടുള്ള ഒരു കൊച്ചുമിടുക്കിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആളുടെ സ്റ്റാർട്ടിങ് അച്ഛൻ്റെ പാൻസിനെ 3/4 ആക്കിയിട്ട് ബാക്കി തുണിയെടുത്ത് ക്രോപ്പ് ടോപ്പ് തയ്ച്ചുകൊണ്ടായിരുന്നു കേട്ടോ. അതും 6ാം ക്ലാസ്സിൽ. അന്ന് അപ്സൈക്ലിംഗ് എന്താണെന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്താണെന്നോ ഒരു എത്തും പിടിയില്ലാത്ത സമയം. എന്നാൽ ആളിന്ന് ഇൻസ്റ്റഗ്രാമിലെ കോസ്റ്റ്യൂം അപ്സൈക്ലിങ്ങിൻ്റെ ഗുരുവാണ്. വയനാട് സ്വദേശിനിയായിട്ടുള്ള MS ഗോപിക അന്നത്ര കാര്യമാക്കിയില്ല എന്നുണ്ടെങ്കിലും 2019 റിലേറ്റീവിൻ്റെ മാരേജിന് ആള് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത ഗൗണിലാണ് സംഭവം ക്ലിക്ക് ചെയ്ത്. അപ്പോഴും ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്നുള്ളൊരു അതേ മനോഭാവമായിരുന്നു കേട്ടോ നമ്മുടെ ഗോപികയ്ക്ക്. കാരണം ആള് ഫാഷൻ ഡിസൈനിങ് പോയിട്ട് ഒരു രീതിയിലുള്ള ഡിസൈനിങ്ങും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം സ്വന്തം തലയിൽ ഉദിക്കുന്ന ബുദ്ധി മാത്രമായിരുന്നു. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം ഗോപികയുടെ ട്രാഷ് ടു ട്രഷർ വിശേഷങ്ങളുമായിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കഴിഞ്ഞ വർഷമാണ് ഗോപിക കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാമില്. അച്ഛന്റെ മുണ്ടും അമ്മയുടെ പഴയ നൈറ്റിയും ടോപ്പുകളും ഒക്കെ ഫ്രോക്കുകളാക്കുന്ന ഒരു വിദ്യയിൽ തുടങ്ങിയ ഗോപിക ഇപ്പോ എത്തി നിൽക്കുന്നത് വലിയ നിലയിലാണ് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജെ അഞ്ജലിയാണ്. മില്യൺ കണക്കിന് വ്യൂസ് ആണ് ഗോപികയുടെ ഓരോ വീഡിയോസിനും റീൽസിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ വ്യൂസ് കൊടുക്കുക മാത്രമല്ല കേട്ടോ, ഡിസൈനുകളും അതൊക്കെ നിർമ്മിക്കാനുള്ള തുണിത്തരങ്ങളും ആയിട്ട് ഈ ഒരു പ്രൊഫൈലിന്റെ ഉടമയെ തേടിയിട്ട് എല്ലാവരും വയനാട്ടിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്ന് ആളിപ്പോ നമ്മുടെ കൊച്ചിയിലെത്തിയിട്ടുണ്ടേ. സ്വന്തം സ്റ്റൈലില് ഡിസൈനിങ് ഒന്നും പഠിക്കാണ്ട് പുത്തൻ പുതിയ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. സിനിമയിലേക്കും സീരിയലിലേക്കും ഒക്കെ കോസ്റ്റ്യൂം തയ്യാറാക്കാൻ വേണ്ടിയിട്ടും കുറെ അധികം അവസരങ്ങൾ നമ്മുടെ ഗോപിക കുട്ടിയെ തേടി എത്തിയിട്ടുണ്ട്. എന്നാലും അതൊക്കെ ഇപ്പൊ മാറ്റി നിർത്തിയിട്ട് ഈ പോളിടെക്നിക് പഠിക്കാത്തതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ചേർന്നിട്ട് പഠിക്കുകയാണ് ആള്. പഠനത്തിന്റെ ഇടയിലും ആളുടെ വർക്കുകൾ വിട്ടു കളയുന്നില്ല. ഇപ്പൊ ഇതാ ലോകകപ്പിന്റെ ആവേശം കൂട്ടാൻ വേണ്ടിയിട്ട് ജേഴ്സി കൂടി അപ്സൈക്കിൾ ചെയ്തിട്ട് ആള് പുതിയ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും റൊണാൾഡോന്റെ ജേഴ്സി വെച്ചിട്ട് ഒരു അടിപൊളി ബോഡി കോൺ ഗൗൺ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടെറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

ഇഡ്ലി 65-ക്കും ചില്ലി ഇഡ്ലിക്കും അതുപോലെ ഇഡ്ലി ഉപ്പുമാവിനും ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ദാ ഇപ്പൊ പുതിയൊരു സാധനം വന്നിരിക്കുകയാണ് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ കൊത്തു പൊറോട്ട സ്റ്റൈലില് എഗ്ഗ് കൊത്ത് ഇഡ്ലി ഉണ്ടാക്കുന്ന കാര്യമാണ്. സംഭവമാണെങ്കിലും ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ എന്നും ഈ ഇഡ്ലിയും സാമ്പാറും ചട്നിയും കഴിച്ച് മടുത്തവർക്ക് ഇഡ്ലിയുടെ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ. ഇത് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മൂന്നാല് ഇഡ്ലിയും അതിന്റെ കൂടെ തന്നെ മൂന്നാല് മുട്ട നല്ലപോലെ കുരുമുളകും ഉപ്പും ചേർത്ത് അടിച്ചെടുത്തതും കൂടിയിട്ട് ഒഴിക്കുക. ഇതെല്ലാം കൂടിയിട്ട് ചിക്കി ചിക്കി എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, മല്ലിയില, കരിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ കൂടി ചേർത്ത് അങ്ങോട്ട് സെറ്റാക്കി റോസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എഗ്ഗ് കൊത്ത് ഇഡ്ലി റെഡിയാണ് കേട്ടോ. എഗ്ഗ് കൊത്തു പൊറോട്ട കഴിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവം എന്തായാലും ഇഷ്ടപ്പെടും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ SMS ചോദ്യത്തിന് ഇതുവരെയായിട്ടും ഉത്തരം അയക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒരവസരം കൂടി തരികയാണ്. ഇന്നത്തെ ചോദ്യം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു അപൂർവ ജീവിയെ പറ്റിയിട്ടുള്ളതാണ്. മൂന്ന് ഹൃദയങ്ങളും ബ്ലൂ കളർ നീല കളർ ബ്ലഡും ഉള്ള ഒരു ജീവി ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അതാരാണ് എന്നുള്ളതാണ് ചോദ്യം. വാട്ട് ക്രീച്ചർ ഹാസ് 3 hearts ആൻഡ് ബ്ലൂ ബ്ലഡ്? ആ ഒരു വിരുദ്ധനാരാണ് എന്നറിയുന്നവർ എത്രയും പെട്ടെന്ന് ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്ന ഗ്യാപ്പില് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും കുറച്ചധികം വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദ കറക്റ്റ് 1 ആവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റ ബൈ ബൈ പറയാറായി. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയൂലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ പാരന്റ്സിന്റെയും ഗ്രാൻഡ് പാരന്റ്സിന്റെയും ഒക്കെ കാര്യം. കൂടെ ഉള്ളപ്പോ നമുക്ക് അവരുടെ വില മുഴുവനായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. എന്നാൽ അവരുടെ കഷ്ടപ്പാടും അവരുടെ സഹനവും അതുപോലെ അവരുടെ സാക്രിഫൈസുകളുമാണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന്റെ ബാക്കിലുള്ള ആ ഒരു രഹസ്യം എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാല് പിന്നെ അവരുടെ ഒരു വില മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവരൊരിക്കലും നമ്മളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണില്ല, പകരം അവർക്ക് വേണ്ടത് കുറച്ച് സ്നേഹമാണ്, കുറച്ച് പരിഗണനയാണ്. പ്രായമാവുന്ന സമയത്ത് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ആ ഒരു കണ്ടീഷനിലൊന്നും എത്തിക്കാണ്ട് അവരെ നല്ല പോലെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ഒരു കെയർ കൊടുത്തുകൊണ്ട്, ഒരു അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാല് അവര് നമുക്ക് തന്ന സന്തോഷങ്ങൾക്ക് പകരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ അത്. സോ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ലവബിൾ ആയിട്ടിരിക്കുക. നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ ചുറ്റുമുള്ള പ്രായമായവരെ ഒന്ന് കൺസിഡർ ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യാശയിൽ, ഒരു ഹോപ്പ്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my dear listeners. Welcome to my radio 90FM. കേട്ടറിഞ്ഞ കൊട്ടുകൂടാ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേ നിറച്ച് ചുരകി ഇതെവിടെത്തിയിട്ടുണ്ടായ കൃതിയായ കൃതിയായ സമയത്ത് തന്നെ. എന്തായാലും ഞാൻ ഇന്ന് ആദ്യം തന്നെ എന്റെ ലിസണേഴ്സിന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഓക്കെയല്ലേ? ഇതെന്താണ് പെട്ടെന്നൊരു ദിവസം കയറി വന്നിട്ട് ഓക്കെയല്ലേ സ്റ്റാർട്ടിങ്ങിൽ എന്നെ ചോദിക്കുന്നേ എന്നൊക്കെ ആയിരിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാല് ചില സമയങ്ങളിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ചോദ്യമാണ് അല്ലേ. ഇങ്ങനെ ചില ചോദ്യങ്ങളുണ്ട്, നീ ഭക്ഷണം കഴിച്ചോ, നീ ഹാപ്പി ആയിട്ട് ണോ, ഇനി കുട്ടി പറയുമ്പോ കുട്ടി കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുമ്പോ ആരെങ്കിലൊക്കെ കൂടെയുള്ളൊരു ഫീൽ ആണ് അല്ലേ. അതുപോലെ തന്നെ വളരെ ആഴത്തിലാണ് അത് സ്പർശിക്കുന്നത്. ശരിക്കും നമ്മൾക്ക് എങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണല്ലേ. എന്തായാലും നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ വിത്ത് മീ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ശോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് പേരുണ്ടെങ്കിലും നമ്മുടെ ക്ലോസ് സർക്കിളിൽ കുറച്ച് പേര് കാണുള്ളൂ അല്ലേ. ഇപ്പൊ ഒരാളുള്ളെങ്കിലും ആ ഒരാൾ മതിയാകും ആ ഒരുപാട് പേരുള്ളതായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യാനായിട്ട്. കാരണം അവരുടെ അടുത്ത് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും പോയി പറയാം, അത്രയും കംഫോർട്ട് ആയിരിക്കുള്ളൂ. എത്ര പേരുണ്ട് എന്നുള്ളതിലല്ല കാര്യം, അതിൽ എത്ര പേര് ഇന്നും നമ്മളുടെ കൂടെ നിൽക്കുന്നു. നമ്മുടെ ഏതൊരു സിറ്റുവേഷനിലും ഇപ്പൊ സന്തോഷത്തിൽ മാത്രം ഞാൻ കൂടി ഉണ്ടാവുള്ളൂ, സങ്കടത്തിൽ മാത്രം ഞാൻ കൂടി ഉണ്ടാകും, അങ്ങനല്ല ഏതൊരു സിറ്റുവേഷനിലും കൂടി ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ എനിക്ക് തോന്നുന്നു. ഇതൊക്കെ പറഞ്ഞു വന്നപ്പോ നിങ്ങളുടെ മനസ്സിൽ ഒരാളുടെ മുഖം കൂടി കടന്നു വന്നിട്ടുണ്ടാകും. എന്തായാലും അങ്ങനെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒരു താങ്ക്സ് ഒക്കെ പറയട്ടോ. ഏതായാലും കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾ വെക്കുന്നുണ്ടോ. ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ യെസ് മസ് ചോദ്യത്തിനുള്ള ഒരു സമയമായിട്ടുണ്ട്. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ്, ഏതാണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം: വാട്ട് ക്രിയേറ്റ് യു ഹാസ് three hearts and blue blood. What creature has three hearts and blue blood? So uttaram kittikkai njan endha cheyende vegam phone eduthu nammude official number aya 9072879090 enna number like message cheyyu. I repeat, 9072879090 enna number like message cheyyu. Appo ningalde perum stalavum vaikkanayittu marakkaradatto. Endayalum uttaram vaikkana oru samayam kondu beautiful like color full പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ്രജനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനത്തെ നമ്മുടെ ഇന്നത്തെ സിനിമാ വിശേഷങ്ങൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. പഴയ കാല ഓർമ്മകളൊക്കെ പുതുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. യെസ്, അപ്പൊ ഇന്ന് ഞാൻ പറയുന്ന മൂവി എന്ന് പറഞ്ഞാൽ 1997 അനിൽ ബാബു സംവിധാനം ചെയ്ത കളിയൂഞ്ഞാൽ എന്ന ചിത്രത്തെ കുറിച്ചാണ്. നമ്മുടെ മമ്മൂക്കയും ശോഭന, ശാലിനി, ദിലീപേട്ടൻ എന്നിവരാണ് ഇതിലെ പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുള്ളത്. ബേസിക്കലി ഈ ഒരു സിനിമയിൽ പറയുന്നത് സിംബ്ലിങ്സിന്റെ ഒരു സ്നേഹത്തെ കുറിച്ചിട്ടൊക്കെയാണ്. ശരിക്കും പറഞ്ഞാല് നമ്മൾക്ക് ബ്രദർ സിസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ തല്ലുപിടുത്തങ്ങളൊക്കെ ആണല്ലോ, അതുപോലെ തന്നെ കെയറിംഗ് ഒക്കെ ഉള്ളതുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കണ്ടു കേട്ട് വരുന്നത് ഈ തല്ലുപിടുത്തങ്ങളെ കുറിച്ചിട്ടൊക്കെയാണല്ലേ. പക്ഷെ എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാനുണ്ട് കൂടെ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പറയാനായിട്ട്. എന്നാലും ആ ഒരു മൂവിയിലേക്ക് ഡീറ്റെയിൽ ആയി കടക്കുന്നതിന് മുൻപ് ആയി കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകളിലേക്ക് കേറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ്രജനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷയും നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പൊ നമ്മുടെ കഥയിലേക്ക് വരുമ്പോ, കളിയും ഞാൻ മൂവിയിലേക്ക് വരുമ്പോ, പിതൃമാതൃ വിയോഗത്തിന് ശേഷം സഹോദരിയെ വളർത്തുന്ന നന്ദഗോപാലൻ എന്ന കഥാപാത്രത്തിന്റെ ജീവിതമാണല്ലോ ഇതിൽ പറയുന്നത്. അവൻ അതിൻ്റെതായ സ്നേഹവും സംരക്ഷണവും മനോഭാവവും പിന്നീട് വലിയൊരു കുടുംബ സംഘർഷങ്ങളിലേക്കൊക്കെ മാറുന്നുണ്ട്. അതായത്, എന്തും അമിതമായാൽ അമൃതം വിഷം എന്നൊക്കെ പറയും പോലെ, സ്നേഹം കൂടി പോയാലും പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കുന്ന ചില രംഗങ്ങൾ ഇതിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മെയിൻലി ഇതിൽ പറയുന്നത് ആ ഒരു സഹോദര സ്നേഹത്തെ കുറിച്ചാണ്. അതായത്, അനിയത്തിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നും അതുപോലെ തന്നെ എന്റെ ചേച്ചി എന്നുള്ള ആ ഒരു ബോണ്ടിങ്ങിനെ ഒക്കെ കുറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്, ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു യാത്രയിലെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകൾ കേട്ട് ട്യൂൺ ചെയ്യാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ശനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, കളിയൂഞ്ഞാൽ മൂവിയിലേക്ക് വരുമ്പോ അച്ഛനമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു സഹോദരിയെ ലാളിച്ച് മോമനിച്ചിട്ടൊക്കെയാണ് ഒരു അച്ഛനെ പോലെയാണ് വളർത്തിയത്. കല്യാണം കഴിഞ്ഞ ശേഷം തന്റെ അനിയത്തി ആ ഒരു വീട്ടിൽ വേറൊരു വീട്ടിലേക്ക് പോയി നിൽക്കണ്ട, അങ്ങനെ സ്നേഹം അമിതമായിട്ട് മാറുകയാണല്ലേ. അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ ലൈഫിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങൾ ആകാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. ക്ലൈമാക്സ് ആകുമ്പോഴത്തേനും നമ്മുടെ നന്ദഗോപാലൻ മനസ്സിലാക്കുന്നുണ്ട് തന്റെ ആ ഒരു കെയറിംഗ് ഒരുപാട് കൂടിപ്പോകുന്നത് കൊണ്ട് തന്നെ തന്റെ അമ്മുവിന്റെ അനിയത്തിയുടെ ജീവിതം തകരാനായിട്ട് കാരണമാകും എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ റിയലൈസ് ചെയ്യാണ്. അങ്ങനെ അനിയത്തിക്ക് വേണ്ടി മാറുന്നൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നിരജ് ശനകിയാണ് നിങ്ങൾ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. കളിയൂഞ്ഞാൽ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിയായ സ്നേഹം, ഓവർ പൊസസീവ്നെസ് ബന്ധങ്ങളെ തകർക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊരു ബന്ധമായാലും സ്നേഹത്തിനൊപ്പം ഒരു സ്വാതന്ത്ര്യവും ബഹുമാനവും ഒക്കെ കൊടുക്കണല്ലേ. പിന്നെ വിട്ടു നൽകാൻ അറിയുന്നത് വലിയൊരു സ്നേഹമാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഈ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കലല്ലേ, കൂട്ടിലടച്ചിട്ട് കിളിയെ പോലെ നമ്മൾ സ്നേഹിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ. സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിസ്നേഹവും നിയന്ത്രണവും ബന്ധങ്ങളെ രക്ഷിക്കില്ല, വിട്ടു നൽകുന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു ബ്രേക്ക് കൊടുക്കുകയാണ്. പിന്നെ ഈ പഴയകാല മൂവീസ് ഒക്കെ കാണുമ്പോൾ നമ്മൾക്കൊരു നൊസ്റ്റു ആണല്ലോ. സോ കണ്ടിട്ടില്ലെങ്കിൽ, ഈ പഴയകാല മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു മൂവി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. എന്തായാലും കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ്രജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് പ്രശസ്ത തമിഴ് സംവിധായകൻ ശശി സംവിധാനം ചെയ്ത നുറുമസ്വാമി എന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് ചടങ്ങിനിടെ നടന്ന തികച്ചും അപ്രതീക്ഷിതമായൊരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാകുന്നത്. വേദിയിൽ വെച്ച് പ്രശസ്ത തമിഴ് സംവിധായകൻ മിഷ്കിൻ ചിത്രത്തിലെ നായിക സാസികയുടെ കാലുതൊട്ട് വണങ്ങുന്നതാണ് ചടങ്ങിൽ പങ്കെടുത്തവരെയും സിനിമാ പ്രേമികളെയും ഒരുപോലെ അമ്പരിപ്പിച്ചത്. ചിത്രത്തിലെ താരങ്ങൾക്കും അണിയൊരു പ്രവർത്തകർക്കൊപ്പം മതിഥിയായി എത്തുകയായിരുന്നു മിഷ്കിൻ. വേദിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് സസികയുടെ അഭിനയ മികവിനെ മിഷ്കിൻ വാനോളം പുകഴ്ത്തിയത്. ഈ ചിത്രത്തിലെ കഥാപാത്രത്തിനായി സസിക തന്റെ രക്തവും ആത്മാവും നൽകിയാണ് അഭിനയിച്ചതെന്നും കൂട്ടിച്ചേർത്തു. തമിഴകത്ത് വൻ വിജയമായി മാറിയ പിച്ചക്കാരൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വിജയ് ആന്റണിയെ നായകനാക്കി ശശി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നുറുമസ്വാമി. ഏതായാലും ഈ മൂവി വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുണ്ടോ? സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ഒ ടി ടി വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ കറുപ്പ്, ദൃഢം, ബുദ്ധ് ബംഗ്ലാ, ഹൊങ്കാദ, അങ്ങനെ ഒരുപാട് മൂവീസ് ആണല്ലോ ഇപ്പോൾ ഒ ടി ടിയിൽ എത്തിയിട്ടുള്ളത്. അതിൽ ഇനി വരാനുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ കൊമ്പം കാട് കയറി എന്നൊക്കെ പറയും പോലെ ഇനിയുള്ള മൂവിയാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന. എന്നാലും എവിടെയായിരിക്കും ആ ഒരു ബോഡി കുഴിച്ചിട്ടിട്ടുണ്ടാവുക? എന്നാലും ആ നാലാം ക്ലാസ്സുകാരന്റെ ബുദ്ധി പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ ജോർജ് കുട്ടിയും കുടുംബവും ിലേക്ക് വരാണല്ലേ. ജൂൺ 18-ാം തീയതി മുതല് സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരുപാട് പേര് കത്തിരുന്ന അല്ലെ ഫസ്റ്റ് തന്നെ പോയി കാണണം എന്ന് ആഗ്രഹിച്ച ഒരു മൂവി. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ ആഘോഷമാക്കിയ മൂവികളാണ് ഇനി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കാണാൻ പറ്റിയ നല്ല നല്ല മൂവീസ് ആണ് ഇപ്പോ റിലീസ് ചെയ്തിട്ടുള്ളത് ഒ ടി ടിയിൽ. സോ എന്നാലും ഈ ഒരു മൂവി വിശേഷങ്ങൾക്കിടയിൽ കുറച്ചധികം ബ്യൂട്ടിഫുൾ പാട്ടുകൾ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാട്ടുകൾക്ക് ശേഷം കേട്ടുകൂട്ടാവും. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ചില സിനിമകൾ കാണുമ്പോൾ, ചില ജോഡികൾ കാണുമ്പോൾ, കോമ്പോസ് കാണുമ്പോൾ വീണ്ടും ഇവർ ഒന്നിച്ചൊരു സിനിമ ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ ജയറാമേട്ടന്റെയും മുർഷിയുടെയും ഒരു കോമ്പ്, വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമ, പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത പരിമല ആൻഡ് കമ്പനി. അവരുടെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതൊരു തമിഴ് ഡാർക്ക് കോമഡി ത്രില്ലർ ചിത്രമാണ് അല്ലേ. ആൻഡ് ഇതൊരു ഫാമിലി എന്റർടൈനർ ആണ്. അതോടൊപ്പം ചിരിക്കാനും ക്രൈമും മർഡർ മിസ്റ്ററി എല്ലാം ചേർന്നൊരു കഥയാണ് ഇതിൽ പറയുന്നത്. ഒരു സാധാരണ കുടുംബത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങൾ പിന്നീട് ഒരു ദുരൂഹ സംഭവത്തിലേക്ക് മാറ്റുന്നതാണ് കഥ. ഇരുവരുടെ പഴയ കല കെമിസ്ട്രിയും വീണ്ടും സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് ഈ ഒരു സിനിമയിലെ ഹൈലൈറ്റ് ആണ്. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ടാവും. ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം കേട്ടുകൂട്ടാവും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

മറന്നുപോയതാണോ അതോ മിസ്സായതാണോ? എങ്കിൽ ദേ ആ ഒരു ചോദ്യവുമായി ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞുകൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നിരാജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരമായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയ കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നിരാജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അറിച്ച് നിറച്ച് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്ന നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ സമയം 4 മണി ആകാറായിട്ടുണ്ട്. അതായത് ചായ കുടിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പൊ വർക്കൊക്കെ ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ആകാനായിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് പോകണം. ആ ഒരു വൈബ് ഉണ്ടല്ലോ. എത്രയൊക്കെ തലവേദന ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഫ്രണ്ട്സിനെ കൂടി ഇരിക്കുമ്പോൾ, പിന്നീട് ഒരു ചായയുമായിട്ടിരിക്കുമ്പോൾ, പിന്നെ വലിയ വലിയ ഡീലിങ്സ് ആണല്ലേ നമ്മൾ സംസാരിക്കുക. അതുപോലെ തന്നെ ഈ സ്ട്രെസ് ഒന്നും നമ്മൾ അങ്ങനെ അറിയത്തേയില്ല. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് പേർക്കൊക്കെ റിലേറ്റബിൾ ആയിരിക്കുള്ളൂ. എന്തായാലും ഒന്ന് ഒരു കുട്ടി ബ്രേക്കൊക്കെ എടുത്തിട്ട് വരൂ. നമുക്ക് എന്തായാലും നാളെ ബാക്കി വിശേഷങ്ങളും വായി കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ട് സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ, നിരജ് ചരകി, സൈനിങ് ഓഫ് നൗ.

എല്ലാവർക്കും ഒരു സുന്ദര സന്ധ്യാനേരത്തിൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഹേയ്, ഹലോ, ഗുഡ് ഈവനിങ് തൃശൂർ. ഇത് നിങ്ങളുടെ സ്വന്തം മൈ റേഡിയോ 90 FM. യു ആർ ട്യൂണിങ് ലാസ്റ്റ് ബെഞ്ച്. നിങ്ങളുടെ കൂടെയുള്ളത് RJ പ്രിയങ്ക. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 7 മണിയായല്ലേ. കിച്ചണിൽ ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്ന അമ്മമാർക്കും രാത്രിയുടെ ശാന്തതയിൽ ഒരു ചായ കുടിച്ച് റിലാക്സ് ചെയ്യുന്നവർക്കും ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവർക്കും പഠിക്കാനിരിക്കുന്ന സ്റ്റുഡൻസിനും എൻ്റെ ഒരു ബിഗ് ഹായ്. ഞാൻ ഈ 3 മണിക്കൂർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ചിരിക്കാനും കളിക്കാനും കഥകൾ പറയാനും ഒക്കെ. ഈ ലാസ്റ്റ് ബെഞ്ച് വിശേഷങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാം. ഇന്ന് എനിക്ക് പറയാനുള്ളത് സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ചാട്ടോ. ലൈഫിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പാസ്വേഡ് മറന്ന പോലെയാണ്, എല്ലാം ഉണ്ട് പക്ഷേ ആക്സസ് ഇല്ല. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് RJ പ്രിയങ്ക ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ് ബെഞ്ച്. ഞാൻ ആർ ജെ പ്രിയങ്ക വിത്ത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. നമ്മൾ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. യെസ്, ദ മോമെൻറ്റ് യു സ്റ്റാർട്ട് ബിലീവിംഗ് ഇൻ യുവർ സെൽഫ് ദ വേൾഡ് സ്റ്റാർട്ട്സ് ബിലീവിംഗ് ഇൻ യു. നമ്മളിൽ നമ്മൾ വിശ്വസിക്കുന്ന നിമിഷം ലോകവും നമ്മളിൽ വിശ്വസിക്കാൻ തുടങ്ങുമെന്നാണ്. സ്വന്തം ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബാക്കിലോട്ട് വലിക്കുന്നത് മറ്റുള്ളവരല്ല കേട്ടോ, നമ്മളുടെ തന്നെ മനസ്സാണ്. സോ ബിൽഡ് സെൽഫ് കോൺഫിഡൻസ്. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്ന മൈൻഡ് സെറ്റാണ് നമ്മളിൽ വേണ്ടത്. സോ ഡിയർ ലിസണേഴ്സ്, ലോ ബാറ്ററി പോലെ എനർജി കുറഞ്ഞാലും കോൺഫിഡൻസ് ചാർജ് ഫുള്ളായി വെക്കാൻ മറക്കല്ലേ. അടുത്ത വിശേഷങ്ങൾ കേൾക്കുന്നതിന് മുന്നേ കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് മീ ആർ ജി പ്രിയങ്ക ഓൺ ലാസ്റ്റ് ബെഞ്ച്.

You are back with Last Bench. കൂടെയുള്ളത് ആർ ജെ പ്രിയങ്ക. യു ആർ ട്യൂൺഡ് ഇൻ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ നമ്മൾ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ഇന്ത്യയുടെ മിസൈൽ മാൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം അറിയാവോ? അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. യെസ്, ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം ഒരു മികച്ച സയൻറ്റിസ്റ്റ് മാത്രമല്ല, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഇൻസ്പിറേഷൻ കൂടിയാണ്. തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി എത്തിയ ആളാണ് അദ്ദേഹം. അദ്ദേഹം ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്, സ്വപ്നം കാണൂ, ആ സ്വപ്നത്തിനായി കഠിനാധ്വാനം ചെയ്യൂ അല്ലേ. ഡ്രീം ഇസ് നോട്ട് വാട്ട് യു സീ ഇൻ സ്ലീപ്, ഡ്രീം ഇസ് സംതിങ് ദാറ്റ് ഡസൻ്റ് ലെറ്റ് യു സ്ലീപ്. നമുക്ക് പറ്റുമെന്ന ഫുൾ മൈൻഡ് സെറ്റിൽ ആ ഡ്രീം ചേസ് ചെയ്യണം. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് ആർ ജെ പ്രിയങ്ക വിത്ത് മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിലൂടെ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഞാൻ നിങ്ങളുടെ കൂടെ സ്വന്തം ആർ ജി പ്രിയങ്കയാണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മൈ റേഡിയോ 90 FM-ലൂടെ. ഡ്രീം ഡ്രീം ഡ്രീം ഡ്രീംസ് ട്രാൻസ്ഫോംസ് ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് അല്ലേ. പക്ഷേ എക്സാം ടൈമിൽ നമ്മളെയൊക്കെ ഉറങ്ങാൻ വിടാത്തത് ഡ്രീംസ് അല്ല, എക്സാം പേടിയാണ് അല്ലേ. കുട്ടിക്കാലത്ത് പത്രം വിതരണം ചെയ്താണ് അദ്ദേഹം കുടുംബത്തെ സഹായിച്ചത്. അദ്ദേഹം ഇന്ത്യയുടെ 11th പ്രസിഡന്റ് ആയിരുന്നു 2002 മുതൽ 2007 വരെ. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതായിരുന്നു ഏറെ ഇഷ്ടം. മാത്സ് ആയിരുന്നു ഫേവറേറ്റ് സബ്ജക്ട്. നമുക്ക് മാത്സ് എന്ന് പറയുമ്പോൾ പേടിയല്ലേ. പിന്നെ പറയണ്ടല്ലോ, മാത്സ് ഫേവറേറ്റ് ആ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ പുളി പുളി ആയിരിക്കും അല്ലേ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനുള്ളത് നിങ്ങളുടെ കൂടെ ആർ ജെ പ്രിയങ്ക ലാസ്റ്റ് ബെഞ്ചിലൂടെ. സ്റ്റേ ട്യൂൺഡ്.

Back again on Last Bench. കൂടെയുള്ളത് ആർ ജെ പ്രിയങ്ക വിത്ത് മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിലൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. സ്റ്റുഡൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ നോ ഡൗട്ട് APJ അബ്ദുൽ കലാം. കുട്ടികളായിരുന്നു ഡോക്ടർ കലാമിൻ്റെ ഏറ്റവും വലിയ ശക്തി. എങ്ങനെയായിരിക്കും മിസൈൽ മാൻ എന്ന പേര് കിട്ടിയത്? അദ്ദേഹം എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം DRDOയിലും ISROയിലും ചേർന്ന് പ്രവർത്തിച്ചു. ഇന്ത്യയുടെ മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൽ വലിയ പങ്ക് വഹിച്ചതിലാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേര് നമ്മുടെ കലാം സാറിന് കിട്ടിയത്. അഗ്നി, പൃഥ്വി, മിസൈൽസ് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനും കോൺട്രിബ്യൂഷനും കൊണ്ടാണ് ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജി കൂടുതൽ ശക്തമായത്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മീ ആർ ജെ പ്രിയങ്ക ഫ്രം മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വലിയ പൊസിഷനിലെത്തിയാലും സിമ്പിളായി ജീവിക്കാം എന്ന് കാണിച്ചു തന്ന മഹത് വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൾ കലാം. കൂടെയുള്ളത് RG പ്രിയങ്കയാണ്. യു ആർ ട്യൂൺഡ് ഇൻ ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മൈ റേഡിയോ 90 FM. ഇന്ത്യയുടെ രാഷ്ട്രപതി ആയതിനു ശേഷവും അദ്ദേഹം വളരെ സിമ്പിളായിട്ടായിരുന്നു ജീവിച്ചത്. സിമ്പിൾ ഡ്രസ് സിമ്പിൾ ഫുഡ് സിമ്പിൾ ലൈഫ് ടൈം, അതായിരുന്നു ഡോക്ടർ കലാം. ഒരു പ്രസിഡന്റായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ബാഗ് വരെ അദ്ദേഹം തന്നെയാണ് ക്യാരി ചെയ്തിരുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാവില്ലേ എത്രമാത്രം സിമ്പിളാണ് ആ മനുഷ്യനെന്ന്. ഹി ബിലീവ് ദാറ്റ് ഗ്രേറ്റ് പീപ്പിൾ ഡോണ്ട് നീഡ് ടു ഷോ ഗ്രേറ്റ്നെസ്. അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി കൊണ്ടാണ് ആളുകൾ അദ്ദേഹത്തെ ഒരു ലീഡറായി മാത്രമല്ല ഒരു നല്ല മനുഷ്യനായി ഓർക്കുന്നത്. ദിസ് ഇസ് മീ RJ പ്രിയങ്ക ഓൺ ലാസ്റ്റ് ബെഞ്ച് വിത്ത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എ പി ജെ സാർ ഒരു മികച്ച റൈറ്ററും കൂടിയായിരുന്നു. യുവാക്കൾക്ക് സ്വപ്നം കാണാനും ജീവിതത്തിൽ ഉയരങ്ങൾ നേടാനും പ്രചോദനം നൽകുന്ന നിരവധി ബുക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020. രാജ്യത്തിന് നൽകിയ കോൺട്രിബ്യൂഷൻസ് കാരണം അദ്ദേഹത്തിന് നിരവധി അംഗീകാരങ്ങൾ നേടി. ഇന്ത്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡായ ഭാരത് രത്ന, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട്. ലൈഫിൽ ഫെയിലിയേഴ്സ് വരുമ്പോൾ നമ്മൾ തളരാറുണ്ടല്ലേ. പക്ഷേ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സർ പറഞ്ഞതുപോലെ ഫെയിൽ FAIL means F for first, A for attempt, I for in, L for learning. First attempt in learning. Still, dear listeners, failure or ending alla. Adur learning step aanu. You are listening my radio 90 FM on last bench. Ketarinju kootu kudan kude ulladu RJ Priyanka.

ഹസ്ബൻഡ്, ഞാൻ ആർ ജി പ്രിയങ്കയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഒരു ബുക്കിൻ്റെ വിശേഷമായല്ലോ ഇനി കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ വളരെ റിലേറ്റബിളായ ഒരു ബുക്കിനെ പറ്റിയാണ്. 5.1 കോളേജ് ലൈഫ്, ഫ്രണ്ട്ഷിപ്പ്, പ്രഷർ, ഡ്രീംസ് എല്ലാം മിക്സ്ഡപ്പ് ആയിട്ടുള്ള ഒരു എൻ്റർടൈനിങ് ബുക്കാണിത്. ചേതൻ ഭഗത്താണ് ഈ ബുക്കിൻ്റെ റൈറ്റർ. അസൈൻമെൻറ്റ്സ് ലാസ്റ്റ് ചെയ്യുന്നതും എക്സാമിന് മുമ്പ് ഇത്ര പോർഷൻസ് ഉണ്ടോ എന്ന് ഷോക്കാവുന്നതും ക്ലാസ്സിലിരുന്ന് ഡേ ഡ്രീമിങ് ചെയ്യുന്നതും ഒക്കെ ഈ കഥയിലുണ്ട്. സ്റ്റുഡൻസിൻ്റെ റിയൽ സ്ട്രഗിൾസും ഫ്രണ്ട്ഷിപ്പും വളരെ സിമ്പിളായി കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാം, കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വന്നാലോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM, ലാസ്റ്റ് ബെഞ്ചിലൂടെ ആർ ജെ പ്രിയങ്ക, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. നമ്മൾ 5.1 എന്ന ബുക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഈ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ചിരിക്കും, ചിന്തിക്കും, ചില സിനാരിയോയിൽ വളരെ ഇമോഷണലി ഫീൽ ചെയ്യും. ബുക്കിൻ്റെ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് എന്താണെന്ന് അറിയോ? ഫ്രണ്ട്ഷിപ്പാണ്. ലേറ്റ് നൈറ്റ് ടോക്സ്, കമ്പൈൻ സ്റ്റഡീസ് എന്ന പേരിൽ ഗോസിപ്പ് സെഷൻസ്, എക്സാം ഹാളിന് പുറത്ത് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ, എല്ലാം ഈ ബുക്കിൽ വളരെ നാച്ചുറലി ഉണ്ട്. പക്ഷെ ഫണ്ണ് മാത്രമല്ല, മാർക്സ് മാത്രമല്ല, ലൈഫിന് ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജും ഈ ബുക്ക് തരുന്നുണ്ട്. സംടൈംസ് സ്റ്റുഡൻസ് പ്രഷറിൽ അവരുടെ ടാലൻസും ഹാപ്പിനെസ്സും മറക്കാറുണ്ടല്ലേ. സോ ഡിയർ ലിസ്ണേഴ്സ്, ലൈഫ് എൻജോയ് ചെയ്യാനും ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കാനും മറക്കല്ലേ. യു ആർ ലിസ്ണിംഗ് ടു ആർ ജി പ്രിയങ്ക ഓൺ ലാസ്റ്റ് ബെഞ്ച്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അഗെയിൻ ബാക്ക് വിത്ത് ലാസ് ബെഞ്ച്. ദിസ് ഇസ് മീ ആർ ജെ പ്രിയങ്ക. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാൻ ഫോണിലൊക്കെ വാൾപേപ്പർ ആയിട്ട് ഇടാൻ തോന്നുന്ന ഒരു സ്പോട്ട് ഉണ്ടോ മനസ്സിൽ? അങ്ങനെ ഒരു പ്ലേസ് ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൂടെയുള്ളത് ആർ ജെ പ്രിയങ്കയാണ്. നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്ലേസ് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഒരു ദിവസം എനിക്ക് അവിടെ പോകണമെന്ന്. അങ്ങനെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് ലഡാക്ക്. ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സുന്ദര ഭൂമി മലകൾ കൊണ്ട് മാത്രമല്ല മനോഹരം, അത് നൽകുന്ന ശാന്തത കൊണ്ടും സ്പെഷ്യലാണ്. നമ്മുടെ ബിസി ലൈഫിലും നോട്ടിഫിക്കേഷൻസിലും ഡെഡ്ലൈൻസിലും പെട്ട് ഓടുമ്പോൾ ലഡാക്ക് പോലൊരു പ്ലേസ് നമ്മളെ ഒരു നിമിഷം മറന്നു പോകും. കൂടുതൽ പറയാനുണ്ടേ, ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വായോ. ദിസ് ഇസ് മീ ആർ ജെ പ്രിയങ്ക വിത്ത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിലൂടെ.

You are listening to Last Bench with RG Priyanka only on My Radio 90 FM. ലഡാക്കിനെ കുറിച്ച് പറയുമ്പോൾ അവിടെയുള്ള മൗണ്ടൻസ്, തടാകങ്ങളും മഞ്ഞും തണുപ്പും, ആഹാ എന്താ അല്ലേ. പക്ഷെ ലഡാക്ക് നമ്മളെ ഒരു സിമ്പിൾ ലെസൺ പഠിപ്പിക്കുന്നുണ്ട്. സംടൈംസ് പീസ് ഇസ് ഓൾസോ എ ഡെസ്റ്റിനേഷൻ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാൻ ചിലപ്പോൾ ഏറ്റവും ഉയർന്ന മലകൾ കയറണം. അതുപോലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെന്റ്സ് നേടാനും കുറച്ച് കഷ്ടപ്പാടുകൾ കടന്നു പോകണം. അതുകൊണ്ട് തന്നെ ലഡാക്ക് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല, പേഷ്യൻസ്, സ്ട്രെങ്ത് ആൻഡ് ബ്യൂട്ടി ഒരുമിച്ച് ചേർന്നൊരു എക്സ്പീരിയൻസ് ആണ്. വൺ ഡേ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലെ ആ ലഡാക്ക് ട്രിപ്പ് റിയാലിറ്റി ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ലാസ്റ്റ് ബെഞ്ചിൽ മൈ റേഡിയോ 90 FM-ൽ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെയുള്ളത് RJ പ്രിയങ്ക.

0: So dears, this is me, RJ Priyanka. You are tuned into Last Bench. ഇന്നത്തെ ഈ 3 മണിക്കൂർ സെൽഫ് കോൺഫിഡൻസ്, ഇൻസ്പിറേഷൻ, ബുക്സ്, ഫ്രണ്ട്ഷിപ്പ്, സ്കേറ്റിംഗ് അങ്ങനെ ഒരുപാട് ബ്യൂട്ടിഫുൾ ടോപ്പിക്സ് സംസാരിച്ചു അല്ലേ. ഓരോ ടോപ്പിക്കിലും ഒരു കോമൺ മെസ്സേജ് ഉണ്ടായിരുന്നു, നെവർ സ്റ്റോപ്പ് ബിലീവിംഗ് ഇൻ യുവർ സെൽഫ്. ശാസ്ത്രം പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ജന്മസിദ്ധമായ ഒരു ടാലൻ്റ് അല്ല, മറിച്ച് ഓരോ ദിവസവും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. സോ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും നമ്മുടെ ബ്രെയിനിനെ സ്ട്രോങ് ആക്കും. ടോപ്പമായി നിന്ന സന്തോഷത്തിൻ്റെ സന്ദേശവാഹനവും സജീവമാക്കും, മനസ്സിൽ പോസിറ്റീവ് എനർജി നിറയും. സോ എപ്പോഴും സന്തോഷമായിട്ടിരിക്കൂ, എൻജോയ് യുവർ ലൈഫ്, ബി കോൺഫിഡൻറ്റ് ആൻഡ് മൂവ് ഓൺ. ഇപ്പോൾ സമയം ഇന്ന് 10 മണി കഴിയാറാകുമ്പോൾ കൂടെയുള്ളത് ആർജി പ്രിയങ്കയാണ്. ലാസ്റ്റ് ബെഞ്ചിലൂടെ 7 മണി മുതൽ ഇപ്പോൾ വരെ കൂടെ ഉണ്ടായിരുന്നവർക്കും എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ദിസ് ഇസ് ആർജി പ്രിയങ്ക സൈനിങ് ഓഫ് ഫ്രം ലാസ്റ്റ് ബെഞ്ച് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കീപ് സ്മൈലിംഗ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
2: ഏതോ ഒന്ന് മനസ്സിലെ അടടാ എനിക്കിരുതെ, உனையே நின்று விழிகளும் அழகாய் காட்டுதோ.